ഫിഗൻ അമുൽ കുലവരൻ കേങ്ങായോ ചി മുസ്തവ ഷേഖ് മുസ്തവ സൻകൽ ദയ ഫിഗൻ അമുൽ കുലവരൻ കേങ്ങായോ ചി മുസ്തവ tadal nang nelaw ya mustafa ñepum moko nañ amul kenn ko la khiratul umnan ci mustafa tadal nang nelaw ya mustafa ñepum moko nañ amul kenn ko la khiratul umnan ci mustafa wala ya rayum ya borom khas ci mustafa മുഹമ്മദ് അബ്ദല്ലായി അഖ്നി ബി മുസ്തവ ഞദാഖിറു അങ്ങൈ മത് സേൻ ഗയ്യ ഫഖ്നൻ സബൗ കദി സേൻ ഗെമ്മി സാൻ നൻകും മുസ്തവ ഞദാ ജബറ ഞദാ ഖാതിമ ഞദാ ലുഖുസ് യലഖ്നൻ സേൻ ഖം ഖം യഫർതു ബി മുസ്തവ സിഗൽ ജവൽതു മദ്രു യൂട്യൂബ് നൻതി യൗബുവർ tabul falek wise ka farjeki mustafa su fe kon ngay la carte say candidat ni wiu la yawon nyadawote nyadawate mustafa ngay woone nañu waaw cheikh bamba yaay donom ku koy sikki sakare cheikh amdi mustafa ci waaw ba ci waaw ba ci wo nga tollu tay ku ñew re ku jekki joy ndeya don mustafa walaf neena wote bi yalla mo gën bu nit di def defo kenn deful yalla ay borom kun fa mustafa walaf neena ko am xel nangu dem telephone law ko am xel na anda kelam dem wuy ji mustafa la cheikh bamba non ware umi yalla mo wotelo ku dem dof na tok ne khel wadaw fek mustafa serigne bamba tubal ñew nan bi jaayikum ta salaw dotu no delu wel nan ci mustafa ndax ganar ak nenam yaak siqiya ju ye kulluhum borom gambu ba mom lepp na awtal nu mustafa Cheikh Mustafa mi may mujisatam fardilla min wakoy waxal wakallama rabbul harsi Musa bi Mustafa lu jin jaga bambay jaag te moy njin fa Mustafa ku fay neug jiko warna legeyal si Mustafa Cheikh Mustafa ge jungeneel waju ak si duy ko mar bay khondo ya tay mangay wal fa mustafa ndoxo mangi wor Touba batu aynu rahmatin wa haynu rida dem len deke ki sayqi mustafa mangay ya salatu Touba bi tajidi dinihi yeram ndawnya magal magnya modonu mustafa di seylo jigen ya de chulo gor ñokuluhum dilen san dilen setal na ngeen santu mustafa lu way soxla bo fay dem muy faj lola saatan tabek top yalla diine mo sax fa mustafa kila amedaay fi sairin badabatin inayatuhu qabla al wilayati mustafa kilay mbake wa ko keg lu gandam diker ndayam nya don kañi kanka am fa mustafa kulo wasra bo dex gangi fengat to dotu nday serigne bedi barul juudi nur len fa mustafa wala istawil barani hasbun sarabo wamilhun ujajun bul khiyas nit ki mustafa wala istawi lahma kalam ilahina fa anta basirun ya sheikh abdi mustafa wala istawi lahma kalam